അരകുറയല്ല, പൂരണം, പൂരണം, സമ്പൂരണം, പരിപൂരണം, എല്ലാം പൂരണം, പൂരണം. പൂർണി അപ്പടിന്ന് പേര് വെച്ചിருപ്പാങ്க. പൂർണിമ എന്ന പൂരണം. അതുപോലെ കർത്തർ നമുക്കുള്ളേ പൂരണം തന്ന് നടത്തുവാർ. സന്തോഷം.